0: ലക്കര മോർണിംഗ് ന്യൂസ് അലർട്ട് ഹംഗിന് വില മതകരണം വില ഉദാസന
1: ശക്തിയാക്കുമെങ്കിൽ ഒബാദ് ദിനവാർ ധന നിധാനെ വിലതീകൻ ഒബാദ് കോടിപ്പറ്റിയേക്കുവാൻ.

ബലൗദാസന ഹായ വിനാടി ഹയ അപ്പി സൂദാനം ഈ ദിവസത്തെ ജാതിക ലൊത്തറായ് മണ്ഡലി ദിനും അതിന് ലൊത്തറായ് പത്തല നില പ്രതിഫല സടഹൻ കറന്ന് ഏത് ദാസ് വിസിഹായ് അഗോസ്തു മാസം വിസിത്തുൻ വരുന്നത്.

0: വയസ്സിട്ട് ഗിയാ താമസിട്ട് ഗിതറ ക്യൂവാട്ട് അവസിട്ട് ഗിതറ അനേകതമായി അമാറുമ
1: നിത്തമ്പ നലോല നിത്തമ്പ നലോല നിത്തമ്പ നലോല
2: എന്താളം എന്താളയാ നാത്തൊരു നമ്മ ഇവിടെ

0: subscribe. La Khanda Radio ITN.
1: Sri Lankan television itihasi. Palamu varadad. TV, radio, digital. Ekavara, ekamitata.
2: Elnino tatve hamuve aanduve sudanama. Divasa idikirim saha jalasampadana amatya. വൈദ്യ സുസിൽ രണസിംഹ മഹതാ സമകിൻ ഓൺ എയർ പൊളിറ്റിക്സ് ഹെറ്റ് രാത്രി 10:30 ട്ട്.

വേശി, ഞങ്ങൾ കത്താനൊക്കെ ഹിരിയത്തെ പിടിക്കാനുള്ള കൊച്ചൊരു ദൈവത്തിൻ്റെ പുളുവാങ്ക ഹിതി ഏക്കറ്റ വയസ്ഭേദ അഗ്നേക്ക് തരുണ കാല വേണ്ട പുളുവാങ് വടിഹിരി കാല വേണ്ട പുളുവാങ് കഥാനുകുറം അടുക്കിയാണ്ട് ദൈവൽ ഉടക് തിമേനു കഥാഗ്രണ്ട് യൂത്ത് മുഖത്ത് വേണ്ടി ഗഹക്കുളവരട്ട് ദാഹ എസ് എത്തി ഹിന്ദ മീത് ഗഹക്കുല ബലങ്ങിന്നു സുലങ്കട്ട സ്യൂം ദാഹ കണ്ണെത്തി ഹിന്ദ ഞങ്ങൾക്ക് സുനാത്മാത്മ ലീവ് തന്നെ ശ്രവനേതി എത്തിനെത്തിക്കാണ് വചനത്തിൽ പടല കാണണം എനിക്ക് സാഹിത്യം ഇപ്പം എത്തി എന്നെ ഗഹക്കുളവരുടെ ദാഹ എസ് എത്തി ഹിന്ദ ഞാൻ ഗഹക്കുളവുണ ബലാങ്ങിന്തല കേലമൊക്കെയാണ് ഇടത്തിയണോ സുലങ്കട്ട സ്യൂം ദാഹക്കം എത്തിഹിന്ദ നെത്തിഹിന്ദാക്കി എനിക്ക് കീഴുമ്പോ തീരും എത്തിഹിന്ദ എത്തെക്കൊട്ട് അപ്പഴ് കഥാകരണ്ട് വരെയേക്കായി മുന്നോട്ടിറക്കിന്റെ പിന്നേക്കായി ഗഹപ്പുള കീറം കീറാം സുലങ്കീല കീറം കീറണം.

కళాకారుడి అసలున్నాయి, సమహారం ఆర్థికంగా అసలున్నాయి, నేదే బల సంపన్నకంగా అసలున్నాయి. నిసా సమహారం పీడావట తాడును పీడినోడు తెలియ పేగిల జీవత్తిను అయత్ ఏమై ఇష్టంగే సిరగతుకలు సమనిలియక అనాత్ ജീവിതയമോ ബേറകിനെ തിതുൻ വേദന അത്തിതുൻ വേദനാവക്കേനെ അദാസനോ ഐ വെഡിക്കാൽ മേ കൂടുവേ ഇന്നേ നേ നേത് മേ മുറസെബലുൻ മേ പ്രാകാർ കടാകന അയ സമാനാവട്ടെ ഐ കമേത്തനക്കട്ടെ അണ്ട് പുളുവാൻ ഐ കമേത്തനക് നെത്തത് മേ സേലു സീമാ ബന്ധന പുപുറവാകന ഐ ഹുദകലാവിൻഡ് തേനയുടെ കട് വെടി മേക ആത്മാർത്ഥകാമി കുഹക പുരുഷാധിപത്യടെ പൊടി അതുൽ പഹറാക് മേ ഗീതയതുലി തിബനോമണിക.